0: നിഖിൽ കേനുന്ദുള്ള റേഡിയോ സാരംഗ് 107.8 എഫ്എം ഇനിത്തെ തുള്ളു കാര്യക്രമകു നിഖിലക് മാത്രേഗ്ല മോക്കിതിഞ്ചി സൊൽമെല്ലു. ഇനിത്തെ ഈ കാര്യക്രമട് കെ വി ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുകല്ലു അർണ നിർദ്ദേശനത തുളുവെരെ ഉടലു ജോഡുകല്ലു മൊക്കുലു നടപ്പാത് കൊർപ്പിന നാടക ഗഗ്ഗര കടേത്തയേക്ക്
1: എന്നെ മനസ്സ് ഞാൻ ആരെയും പുറത്താത്തുണ്ട്. അതിന് പേറ്റ് മൽപ്പര ഏറെ സാധ്യ ഞാൻ നമ്മുടെ അപ്പ ഉള്ളിൽ വന്നേണ്ട എങ്കിലെ പത്ത് മലത്തെ കുറിപ്പേരെ ആശീർവാദ മൽപ്പിളപ്പാച്ചി
2: സംഘത്തിലേനെ തെരയണോടും ഐക്കാതെ കൊലക്ക ബയലുദി പോതുപർക്ക്.